ചെയ്ത് വിസ്മാതൃപ്പം സ്മാതൃങ്ക വിസ്മാതൃങ്ക പ്രേരന്ത് വിസ്മാർപ്പണ വിസ്മാർപ്പാണി വിസ്മാതഗ്നി ഖിടവിടാണി വിസ്മാർത്തർത്തി വിസ്മാർഖാണി വിസ്വാസാദൃക പ്രാണി വിസ്മാർ സംയോഗ വിസ്മാർവജോഗ വിസ്മാർപ്പുഖ വിസ്മാർഭോഗ വിസ്മാർ സമിത് വിസ്മാസ്ലാ വിസ്മാർ ഉജ്ജ്വല വിസ്മാതൃ